മന്ത്രി ലുവാർ നഗരി ഇന്ത്യ ഡോക്ടർ എസ് ജയശങ്കർ, മന്ത്രി ലുവാർ നഗരി ഓസ്ട്രേലിയ എം മിസ്റ്റർ മിസ് പെനി വോങ്, മന്ത്രി ലുവാർ നഗരി ജപ്പാൻ മിസ്റ്റർ തോഷിമിഷു മോതെങ് ഡൻ, മന്ത്രി ലുവാർ നഗരി അമേരിക്ക സരികാത് മാർക്കോ റൂബിയോ, മംഗ ഡക്കാൻ പമ്പിച്ചാൻ തന്തങ് ഇഷു ഇഷു യാങ് മമന ഗ്രൂഹി പൊലിത്തിക് ഗ്ലോബൽ ഡൻ സിത്വാസി ഡി തിമുർത്തങ്ക ക്വാഡ് അത ഡിയാലോഗ് ക അമാനൻ സഗിംപാത് അഡല കറങ്ക കർത്ത ഡിപ്ലോമാറ്റിക് ഡൻ ക അമാനൻ തർക്കമുഖ യങ് തർഡിരി ഡാരി അമ്പാത് നഗരാത് ഡെമോക്രാസി ഉത്തമ അംഗോതാനി അഡല ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ഡൻ അമേരിക്ക സരികാത് ക്വാഡ് ഡിഡിരിക്കാൻ ഉന്തുക് മണ്ടോറോങ് കാവാസാൻ ഇൻഡോ പാസിഫിക് യങ് ബേബാസ് തർബുക ഡൻ താങ്കു കലംപോക് ഇനി സ ഇരിങ് സറിങ് മോഹൻ മാഫ് കലംപോക് ഇനി സറിങ് ബർക്കൊലാബുറാസി ഡലാം ഇസു ഇസു ബർസമ സപർത്തിക അമാനാൻ മാരിത്തിം റൻതൈ പാസോക്കാൻ മെൻഡൽ പന്തിങ് ഡൻ ട്രാൻസിസി ഇക്ലിം കറാങ്ക കർജാനിയ ഒബർ ഒപറാസി മലാലുയി കലംപോക് കർജ യങ് മനങ്ങാനി ടെക്നോളോഗി ബാരു ക അമാനാൻ സിബർ ഡാൻ ബാന്തുവാർ ബഞ്ചാനാ Dalam beberapa tahun terakhir, Quad telah meluncurkan serangkaian inisiatif untuk mengatasi tantangan utama di Indo-Pasifik, khususnya dalam keamanan maritim, pengembangan infrastruktur, dan konektivitas regional. Menteri Luar Negeri Amerika Serikat, Marco Rubio, tiba di India pada tanggal 23 Mei dan menemui Perdana Menteri Narendra Modi. Menteri Rubio memberi pengarahan kepada Perdana Menteri tentang kemajuan berkelanjutan dalam kerjasama bilateral di berbagai sektor, termasuk pertahanan, teknologi strategis, perdagangan dan investasi, keamanan energi, konektivitas pendidikan, dan hubungan antar masyarakat. Menteri Rubio menyampaikan perspektif Amerika Serikat tentang berbagai isu regional dan global, termasuk situasi di Asia Barat. Perdana Menteri menegaskan kembali dukungan konsisten India untuk upaya perdamaian dan mengulangi seruan untuk penyelesaian konflik secara damai melalui dialog dan diplomasi. Perdana Menteri menyampaikan salam hangatnya kepada Presiden Trump dan mengatakan bahwa beliau berharap dapat melanjutkan pertukaran mereka. Menteri Rubio menyampaikan undangan Presiden Amerika Serikat kepada Perdana Menteri untuk mengunjungi Washington DC. Dr. S. Jayshankar dalam pertemuan dengan Menteri Luar Negeri Amerika Serikat menyampaikan beberapa kesan dan kunjungannya baru-baru ini ke Karibia. Pembicaraan berfokus pada perkembangan terkini di Teluk dan juga pada konflik Ukraina. Menteri Luar Negeri memberitahu Rubio bahwa terkait kerjasama pertahanan dan keamanan kerangka kerja Kementerian Pertahanan utama 10 tahun baru-baru ini diperbarui. Peta jalan kesadaran domain bahwa laut yang komprehensif juga ditandatangani kedua pemimpin membahas pentingnya mempertimbangkan pendekatan Make in India dan pelajaran yang diambil dari konflik baru-baru ini saat mengelakkan maju di bidang pertahanan. Di bidang ekonomi Dr. S. Jayshankar dan Menteri Rubio berbicara tentang pentingnya menyelesaikan secepatnya teks akhir perjanjian sementara mengenai perdagangan timbal balik dan saling menguntungnya. Ini akan menjadi langkah penting menuju perjanjian perdagangan bilateral yang komprehensif yang diantisipasi selama kunjungan Perdana Menteri Modi pada Februari 2025. India dan Amerika Serikat juga membahas isu-isu energi. Tanggung jawab mendasar pemerintah India adalah untuk memenuhi kebutuhan 1,4 miliar orang, memastikan aksesibilitas dan keterjangkauan energi bagi warga negara adalah tujuan utama pemerintah. Dr. A.J. Shankar dan Sekretaris Rubio menyambut baik perluasan perdagangan energi dalam beberapa bulan terakhir. Pasokan yang beragam merupakan inti dari keamanan energi bagi India. Pada pertemuan Menteri Luar Negeri Kuat di New Delhi, Menteri Luar Negeri Dr. A.J. Shankar mengamati bahwa kawasan Indo-Pasifik menghadapi kekhawatiran tersendiri termasuk keamanan maritim dan tantangan ekonomi. Tantangan-tantangan ini menggarisbawahi perlunya kemitraan yang lebih kuat, kolaborasi yang lebih dalam, dan penggunaan teknologi baru yang lebih besar. Menteri Luar Negeri mencatat bahwa Indo-Pasifik juga menghadirkan serangkaian kekhawatiran strategisnya sendiri yang membutuhkan peringkat keamanan maritim, pilihan ekonomi yang lebih kuat, dan kepercayaan strategis yang lebih besar yang didukung oleh kemitraan yang terpercaya dan transparan. Beliau juga menegaskan kembali sikap nol toleransi kelompok tersebut terhadap terorisme. Sekretaris Negara Amerika Serikat Marco Rubio